0: സമാണ് ഒളയാൻ ബെർജഹ ഒളയാൻ വർഗിനമണ് എങ്ങനെ ബൊങ്കണസിര ബുണിയും എങ്ങനെ രാജ്യ വർഗിനമിലാവാടുവാതെ
1: ഒമ്മ ബൃഹസ്പതി ദുവഹെ മെന്തുരു തേജ് ജഹായിരു
2: കേമോൺ.